0: அட்டாயி பின்னாடி ஹத்தலேஸ் பஹாய் ஓ தகலதீனோ அந்த குகுல்லோ கிகிலியோ பியாமனோ
1: குகுல்லோ கிகிலியோ
0: பியாமனோ
1: பொட்டி துராக் நிகாங் கிஹிங்கனோ
0: ஏகோலண்ட பியாமன் புலுவா
1: ஓ
0: ஹேபே ஏகோலோ பியாமன்னி நே கரபொத்து பியாமனோ தகலதீனோ
1: அப்போ
0: ஆய் கீர கொட்டத் நீ
1: ஹா
0: அதன்னது കുക്കുള കിക്കിളി ഇയാട പ്യാമണ്ട് പുലുവ ഹെബായി തപ്പർ ദഹായ ഇയാട്ട ഉടയിണ്ട് പുലുവ ഉപ്പറി വിണ്ട് പുലുവ എച്ചറായി വാഹിത്രീത് വെടിയമ്മ ഉടയിന്ന് പക്ഷിയ കാവുത് കൊച്ചറിത്രകാലിന്ന്
1: നെത്ത
0: നെത്ത നെത്ത തെങ്ങോയ അപ്പൊ എമുക്കോമേ കഥാവേ മുലീന്ത ഗെവാൽവൽ ഇന്ന് കുക്കുളണ്ട് പ്യാമണ്ട് പുലുവാങ് എത്തനും തപ്പർ ദഹായക്ക് ഇതർ എത്തുകൊട്ട് ഇട്ടപ്പാസ്ലാവല ഇന്ന് ഗിനി കുക്കുളു വലി കുക്കുളു ഏകോളാണ്ട് തവ പൊട്ട കീട്ട് വേടിയ പുലുവ ഹരി ഏകോളാണ്ട് പൊടി ഹൊറുവ പ്രശ്നം തീയനോളു
1: ഹരി
0: ഡെങ്ങോയ സത്വലോകി ഗൊഡാക്മ അവയ്ക്കായിരുന്നു മേ പക്ഷി നത്തറി ഉടിമ ഇണ്ട പുലുവാൻ കെനാ തമായി ഈഗൽ കിയല കിയാൻ രാജാലിയ എയാട്ട വിശേഷ ഉണുസും വായുധാര ഉപയോഗിക്കറകിന് ദിനഗണനാവക് തിസ്സേ ഇയല ഹസി ഇന്ന് പുലുവ ഈടെ പാസ്സേ ഒത്തരി ഗത്തവ തവ ഇന്നോ കീപ്പ് ദിനെ പറവിയാട പയ ദഹത്തുണക്കി ഇന്ന് പുലുവ കപുടാട പയ ഹയാക്കി ഇന്ന് പുലുവ ഹരി രാജാലിയാട്ട് ദിന വിസ്സാക്കി ഇന്ന് പുലുവ യാനേ ദണ്ട മങ്ക കീപ്പായി വെടിമ
1: ഓ
0: ഹരി ഈടെ പാസ്സേ അവയിന്നോ വെഹിലിഹിനിയ വെഹിലിഹിനിയ തമ്മ ആക്കി കൗത്
1: ഞാനേത്
0: വെടിമ ഓ ഏ തമ്മ വെടിമ മാസ ദഹായ മാസ ദഹായ കേട്ട പുലുവാ ബിമട ബഹിന്നെത്തുവ ഗുവണിമിണ്ട് മാസ ദഹായക്ക് ഇന്നോ അഖില കിയാണി ലേസി പാസുദയാ എത്തുകൊണ്ട് ആ ക്യാമബി മോയാകണി കൊഹമ്മദ് ഒന്നുവാക്കി പ്രശ്നം ചെയ്യണം ഏവ ഏവ പൊടി പൊടി വകയായി ആഹാരട്ട് കാരണം ഏവത് ഗുവണിമ തമ്മായി ഇതിങ് സത്വലോകി വിശേഷം സത്വക് തമായി വെഹിലിഹിനിയ കീല കിയാൻ വെഹിലിഹിനിയ ദക്കിന്ന തീയന അവസ്ഥാവത്യ കടുവി മുഖത് അഹസതിയ ബലുവത് പേന ഒപ്പിനെ ഗാനി അഹസ തമായി ഇകൊള്ളു ഇന്നി ഇതിങ് മേ കാലിഹിമ ഫെസ്റ്റ് പൊടക് പൊടക് കാലിങ് അവിട്ട് വെഹി കെന യം കിസി വെഹിലിഹിനിയ ഇതിങ് സത്വലോകി വിശേഷ കെണി അട്ടായി വിനാടി ഹത്തലിസ് അട്ടായി അപ്പൊ മേ പാങ്ങില പേട്ടയാണ് കളിങ് ഓണ മതക്കരാണോ ഡീപ് ടെക് സോലാകെ
1: ഡീപ് ടെക് സോലാ നവത്തമ ശാഖാവതെങ്ങോ അത് അനുരാധപുര വിവൃത്തവേനോ ഐ തിങ്ക് അവട്ട് ഇന്ന് ഗോവി മഹത്വരുണ്ട് ഒന്ന് പുലുവാൻ കമത്തിയനോ ഡീപ് ടെക് ഹർഹ ഒബേ കൃഷി കാർമിക കട്ടയുതു കൊഹമുത് കിറകാന്നെ ദെങ് ജലപൊമ്പ ഗന അപ്പൊ ക്യൂവ സൂര്യബലശക്തി വിതരാക് ഭാവിതാ കരള ജലപൊമ്പ പാവിച്ചീകരണ വിധിയ ഗന ക്യൂവ സ്മാർട്ട് കൃഷി കാർമിക അവശ്യത മേ ഹമദ്യാക്മ കഥാബാഹ കരഗാന്ന് പുലാം അത് ദിവസേ വിവൃത്തവന് നവതമ ശാഖാവത്തേക്ക് ഡീപ് ടെക് നവതമ ശാഖാവ് ഇതിങ് അത് ഏനോ ഒബട്ട് ബാണ്ട് മിലതീ കണ്ണുകൊട്ട് സുവിശേഷി വട്ടം ലഭാകണ്ണത്ത അവസ്ഥാവത്തേനോ എനിസ ഒബ ഹെമ കെനക്ടും ആരാധന കരണ ഡീപ് ടെക് ആയത്തിന് എന്ന് അനുരാധപുരയതി മേ വിധിയ പ്രവൃത്തവെന്ന് നവതമ ശാഖാവട്ട് വെഡ് വിസ്തൃ ദനകന്ന് ബിന്ദുവായി ഹത്ത ഹത്തായി ഹത്ത ഹത്തായി ഹത്ത തുണായി ഹത്ത ഹത്തരട്ട് കാലിക്കുതെന്നോ

0: ലഖന്റെ പ്രവൃത്തി സമകിൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണേ ചന്ദന മാറ സിംഗ് ദേശഗുണ വിപരാസാമുവെ അലിയത്തുൻ സാ ദിവ്യ നാരക്ഷാ കിരീമ സംബന്ധേ ശ്രീലങ്കാ ദേശഗുണയെ പെരുമന്ത് പാർലമെന്റ് സംസദീയ അവധാനയോ മൂണാ എല്ലിനോ സാ ലാനിനോ തത്യാൻ അലിയത്തുൻ ഗെമിൻമ ദിവ്യാൻകെ ജീവൻ റട്ടാവട്ട് എത്തിക്കുന്ന ബലപ്പയം പെരുമന്ത്വ് എയ്തി സാക്കച്ചാ വീതി ബെനവാ ഗടലു സംബന്ധേ നിതിരിയതി പുലുള്ള അധ്യയന സിതുകർ അദാല പാർശ്വയൻവിത്ത് നിർദ്ദേശ ഇതിരിപത് കിരീമായി സലസ്മ വീതി ബെന്നെ റുസ്യാവേ ഡ്രോണയാനയാക് റുമേനിയാവേ മഹൽ നിവാസിക്ക് കെട്ടി തിബിനവാ ഇൻ പുത്കലെ അന്തിദിനിക് തുവാൽ ലഭുവാ ഏ ദാഡിലിസ് ഹിലാ ദക്കിനുബവാ യൂറോപ സംഘം ഹാ നേറ്റോ ബലധാരിൻ സദഹൻകലി അവട്ട് പ്രദേശോല സിറ്റി പുത്കലയാൻ ഹെത്തയാവകട വേടി പെരിസാ കിവത് കിരീമട്ട് സഹന കണ്ടായം കടയത്തു കലാ ദേശസീമ ആശ്രിതവ് മീറ്റ പെരത് ഡ്രോണ പ്രഹാര ലവീ തിബിനവാ അവധാനം തത്വേ പെലബാന്തു അവധാന യുമുക്കലുതുബവായി യൂറോപ ബലധാരിൻ പെൺബാതുണ്ണി ബേലക ലഖണ്ഡ പ്രവൃത്തി പസ്സുറുത്തുനട്ട്
1: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് കെൻവാ ഗനീമട്ട് ഐ ടി എൻ ന്യൂസ് അലേർട്ട്സ് സിംഗള സേവാവ സക്രിയ കരഗാൻ
2: ബബിറ്റെല്ലാം ആർ ഇ ജെ ഹിസ്തരക് ഐ ടി എൻ എസ് ലെസ് ടൈപ്പ് കര 2299 SMS കറന്നെ

0: פוליטין נתי וסקוללק. לובה פחלבו ശ്രേഷ്ഠതമ പരിസര വേദ്യാനൻ വഹൻസേകി തെമകുലട സരസലി സദഹാ പരിസരേട ഹാനികര പോളിതീൻ പ്ലാസ്റ്റിക് യുദാ നുഗനീമ ബുദുരചാനൻ വഹൻസേ ഉദിസ സിതുകല ഹകി മഹത് ഗൗരവയകി പരിസര ഹിതകാമി വെസക് സമരമട අපිට පෙලකසෙමු.
1: හවස 5 විනාඩි 34 වෙලාව.
2: වෙලාව ඔබ වෙත ගෙන ආවේ
3: NLP හදහන ලංකාවේ වැඩිම තෑගි දෙන තෑගි අවස්ථා වැඩිම ලොතරැය. NLP හදහන ඔබත් අදම NLP හදහන බලා ගන්න.

ശ്രദ്ധാവിൻ ഗൗരവേൻ ശ്രവണേ കരം മാഗേ സിത് നിരോഗി വേവാ സുവപത് വേവാ നിരോഗി വേവാ സുവപത് വേവാ നിരോഗി വേവാ സുവപത് വേവാ